88.9 FM മലയാള ജാലകത്തിലേക്ക് വീണ്ടും സ്വാഗതം. തണുപ്പൊക്കെയാണ്, ആളുകൾക്കെല്ലാം ചുമയും ഒക്കെ പിടിപെടുന്നൊരു കാലാണിപ്പോൾ. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. സൗഹൃദ സന്ദർശനം, പക്ഷേ എല്ലാം സംശയം. ചൈനയിൽ US ഉദ്യോഗസ്ഥർ പാലിക്കുന്ന നിയന്ത്രണങ്ങളും മുൻകരുതലുകളും ഇങ്ങനെ. ഇപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ അമേരിക്കൻ പ്രസിഡന്റ് ചൈനയിലാണ്. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ചൈന സന്ദർശനം ലോകം ആകാംക്ഷയോടെയാണ് വീക്ഷിക്കുന്നത്. അതോടൊപ്പം സാങ്കേതിക ലോകവും കൗതുകത്തിലാണ്. അമേരിക്കയിലെ ഏറ്റവും സ്വാധീനമുള്ള ചില ബിസിനസ് സാങ്കേതിക വിദ്യാ രംഗത്തെ പ്രമുഖരോടൊപ്പമാണ് ട്രംപ് ചൈനയിലേക്ക് എത്തിയത്. ട്രംപിനൊപ്പം യാത്ര ചെയ്തവർക്കായി ഒരു ചെറിയ വിവര ചോർച്ച പോലും സംഭവിക്കാത്ത വിധം സൈബർ സുരക്ഷാ കോട്ടയാണ് US ഉദ്യോഗസ്ഥർ ഒരുക്കിയിരിക്കുന്നത്. ട്രംപിനൊപ്പം യാത്ര ചെയ്തവരിൽ NVIDIA ആപ്പിളിൻ്റെയും തലവന്മാർ, ടെസ്ലയുടെയും സ്പേസ് എക്സിൻ്റെയും ഉടമ ഇലോൺ മസ്ക്, ബ്ലാക്ക് റോക്ക്, മെറ്റ, വിസ, JP Morgan, ബോയിങ് തുടങ്ങിയ കമ്പനികളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടുന്നു. വ്യാപാരം, സാങ്കേതിക വിദ്യ, നിക്ഷേപം എന്നിവ സംബന്ധിച്ച് നിലവിലുള്ള US ചൈന ചർച്ചകൾക്കിടയിൽ ഒരു ഡസനിലധികം അമേരിക്കൻ കോർപ്പറേറ്റ് നേതാക്കൾ പ്രതിനിധി സംഘത്തിലുണ്ടായിരുന്നു. കർശനമായി നിയന്ത്രിക്കപ്പെട്ട ആശയവിനിമയ സംവിധാനങ്ങൾ. ഫോക്സ് ന്യൂസ് ഡിജിറ്റൽ റിപ്പോർട്ടനുസരിച്ച് ചൈനയിലേക്ക് യാത്ര ചെയ്ത നിരവധി US ഉദ്യോഗസ്ഥർ അവരുടെ വ്യക്തിഗത ഫോണുകളും ലാപ്ടോപ്പുകളും ഉപേക്ഷിച്ചു. പകരം ഹാക്കിംഗ്, നിരീക്ഷണം, ഡാറ്റാ ശേഖരണം എന്നിവയുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിന് താൽക്കാലിക ക്ലീൻ ഉപകരണങ്ങളും കർശനമായി നിയന്ത്രിക്കപ്പെട്ട ആശയവിനിമയ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നതാണ് വിവരം. ചൈനീസ് ചാരപ്രവർത്തനത്തെ പ്രതിരോധിക്കാൻ സ്വന്തം ഫോണുകളും ലാപ്ടോപ്പുകളും അമേരിക്കയിൽ തന്നെ ഉപേക്ഷിച്ചാണ് ഉദ്യോഗസ്ഥർ എത്തിയത്. ബർണർ ഫോണുകൾ എന്ന് വിളിക്കുന്ന താൽക്കാലിക ഉപകരണങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഹോട്ടലിലെ വൈഫൈ കണക്ഷനോ പൊതുവായ ചാർജിംഗ് പോയിന്റുകളോ ഉപയോഗിക്കരുതെന്ന് കർശന നിർദ്ദേശമുണ്ട്. പകരം സർക്കാർ അംഗീകരിച്ച പ്രത്യേക ചാർജറുകളും ബാറ്ററി പാക്കുകളും മാത്രമേ ഇവർ കൈവശം വയ്ക്കുന്നുള്ളൂ. ചൈനയിൽ കൊണ്ടുവരുന്ന ഏതൊരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഹാക്ക് ചെയ്യപ്പെട്ടേക്കാം എന്ന മുൻധാരണയോടെയാണ് ഈ നീക്കം. ചൈനയിൽ US ഉദ്യോഗസ്ഥർ പാലിക്കുന്ന നിയന്ത്രണങ്ങളും മുൻകരുതലുകളും. ചൈനയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് വ്യക്തിഗത ഫോണുകളും ലാപ്ടോപ്പുകളും ഉപേക്ഷിക്കാറുണ്ട്. ഉദ്യോഗസ്ഥർക്ക് പരിമിതമായ ഡാറ്റയുള്ള താൽക്കാലിക ക്ലീൻ അല്ലെങ്കിൽ ബർണർ ഉപകരണങ്ങൾ നൽകുന്നു. ക്ലൌഡ് സ്റ്റോറേജ്, സിങ്ക് ചെയ്ത ആപ്പുകൾ, വ്യക്തിഗത അക്കൌണ്ടുകൾ എന്നിവയിലേക്കുള്ള പ്രവേശനം കർശനമായി നിയന്ത്രിച്ചിരിക്കുന്നു. ഹോട്ടൽ വൈഫൈ അല്ലെങ്കിൽ പൊതു ചാർജിംഗ് സ്റ്റേഷനുകളിൽ കണക്ട് ചെയ്യുന്നത് ഉദ്യോഗസ്ഥർ ഒഴിവാക്കുന്നു. സർക്കാർ അംഗീകരിച്ച ചാർജറുകൾ, ബാറ്ററി പാക്കുകൾ, അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ മാത്രമേ ഉപയോഗിക്കൂ. ആശയവിനിമയം കർശനമായി നിയന്ത്രിക്കപ്പെട്ട ചാനലുകൾ വഴിയോ താൽക്കാലിക അക്കൗണ്ടുകൾ വഴിയോ ആണ് നടത്തുന്നത്. ചില സെൻസിറ്റീവ് ചർച്ചകൾ ഡിജിറ്റലായി കൈമാറുന്നതിന് പകരം നേരിട്ട് നടത്തുന്നു. യാത്രയ്ക്ക് മുമ്പും ശേഷവും ഉപകരണങ്ങളിൽ കൃത്രിമത്വത്തിന്റെ ലക്ഷണങ്ങളുണ്ടെന്ന് പരിശോധിച്ചേക്കാം. നിയന്ത്രണങ്ങൾക്കിടയിൽ സാധാരണ ആശയവിനിമയം പോലും ബുദ്ധിമുട്ടാകുന്നു. ഇത് കാരണം എൻക്രിപ്റ്റ് ചെയ്ത ആപ്പുകൾ അല്ലെങ്കിൽ സമന്വയിപ്പിച്ച ക്രൌഡ് സിസ്റ്റങ്ങൾക്ക് പകരം താൽക്കാലിക അക്കൌണ്ടുകൾ, നിയന്ത്രിത ആശയവിനിമയ ചാനലുകൾ, ചില സന്ദർഭങ്ങളിൽ നേരിട്ടുള്ള കൈമാറ്റം എന്നിവയെ ഉദ്യോഗസ്ഥർ ആശ്രയിക്കുന്നു. അമ്പരപ്പിച്ച് സ്കോട്ട്ലൻഡിലെ കൃത്രിമദ്വീപം ചൈനയിൽ ഒരു തരത്തിലുള്ള ഇലക്ട്രോണിക് ആശയവിനിമയവും സുരക്ഷിതമായി US കണക്കാക്കുന്നില്ല. കൂടാതെ ഡിജിറ്റൽ പ്രവർത്തനങ്ങൾ സന്ദർശനത്തിന്റെ ഉദ്ദേശത്തിന് നിർണായകമായവയിലേക്ക് മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ബർണർ ഫോണുകൾ ഉദ്യോഗസ്ഥർക്കും എക്സിക്യൂട്ടീവുകൾക്കും അറിയപ്പെടുന്ന ഗോൾഡൻ ഇമേജ് ഉള്ള താൽക്കാലിക ഉപകരണങ്ങൾ നൽകിയേക്കാം. ഇത് സുരക്ഷാ ടീമുകൾക്ക് യാത്രയ്ക്ക് മുമ്പുള്ളതും ശേഷമുള്ളതുമായ ഉപയോഗം താരതമ്യം ചെയ്ത് ഉപകരണങ്ങളിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്ന് പിന്നീട് നിർണ്ണയിക്കാൻ സഹായിക്കുന്നു. ഗോൾഡൻ ഇമേജ് ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? യാത്രയ്ക്ക് മുമ്പ് സുരക്ഷാ ടീമുകൾ തയ്യാറാക്കുന്ന പ്രീ കോൺഫിഗർ ചെയ്ത ഫോണുകളോ ലാപ്ടോപ്പുകളോ ആണ് ഇവ. ഉദ്യോഗസ്ഥർ യാത്രയുടെ കാലയളവിലേക്ക് മാത്രം ഇവ ഉപയോഗിക്കുന്നു. യാത്രയ്ക്ക് ശേഷം സൈബർ സുരക്ഷാ ടീമുകൾ ഉപകരണങ്ങൾ യഥാർത്ഥ ഗോൾഡൻ ഇമേജ് സെറ്റപ്പായി താരതമ്യം ചെയ്ത് ഹാക്കിംഗ് അല്ലെങ്കിൽ നിരീക്ഷണ ശ്രമങ്ങൾ കണ്ടെത്തുന്നു. വിദേശയാത്രകളിൽ US ഉദ്യോഗസ്ഥർ പലപ്പോഴും താൽക്കാലിക സെൻസിറ്റീവ് കമ്പാർട്ട്മെന്റലൈസ്ഡ് ഇൻഫർമേഷൻ ഫെസിലിറ്റീസ് ഉപയോഗിക്കാറുണ്ട്.
ഇലക്ട്രോണിക് നിരീക്ഷണങ്ങളും ചോർത്തലും തടയാൻ രൂപകൽപ്പന ചെയ്ത സുരക്ഷിതമായ സംവിധാനമാണ് ഇവ. ചുരുക്കി പറഞ്ഞ ട്രംപ് യു എസ് നിന്ന് ചൈനയിലേക്ക് പോയിരിക്കുകയാണ്, അവിടെ സന്ദർശനം നടക്കുകയാണ്. അപ്പോൾ എന്താണ് ചോർത്തപ്പെടും എന്നുള്ളൊരു ഭയം കൊണ്ടാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള വളരെ കാര്യങ്ങൾ നിഷ്കർഷിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വേറൊരു വാർത്ത എഴുതി നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. അതായത് ഇസ്രായേൽ കാണിച്ച അത്ഭുതവിദ്യ, തക്കാളിക്കും തണ്ണിമത്തനും അഞ്ചിരട്ടി വിളവ്, ഗംഭീര രുചി, പ്രതീക്ഷയുടെ ലോകം. കൃഷി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് രാസവളങ്ങളും കീടനാശിനികളുമാണ്. എന്നാൽ അതെ, ഇപ്പോൾ കിട്ടുന്ന എല്ലാവിധത്തിലുള്ള സാധനങ്ങളും നമുക്ക് രാസവളം ഉപയോഗിച്ച് വരുന്നതാണ് അല്ലേ. എന്നാൽ മണ്ണിലെ സ്വാഭാവിക മിശ്രിതങ്ങൾ ഉപയോഗിച്ച് വിളവ് അഞ്ചിരട്ടി വരെ വർദ്ധിപ്പിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇസ്രായേലിലെ ഗവേഷകർ. ഓ, ഒരു നല്ല കാര്യമാണല്ലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൽ വന്നിട്ടുള്ള ഈ മാറ്റം നല്ലൊരു അനുഭവമാണ്, നല്ലൊരു വാർത്തയും കൂടിയിട്ടാണ്. അപ്പോൾ കീടനാശിനി ഇല്ലാണ്ട് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇസ്രായേലിൽ നിന്നുള്ള വാർത്തകൾ നമ്മളോട് പറയുന്നത്. ഇനി അടുത്തൊരു ഗാനത്തിലേക്ക് കടക്കാം.

നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത ശനിയാഴ്ച കാണുന്നതുവരെ ഗുഡ് ബൈ.